ചുലേമൂടിച്ചത്തലായേ ചതുർത്ഥ ആവൈ ദൂഹദർദ ഭവന ഗണ തന്നർ കേരഹി ഏക ബാര ചോപൈ കോഹ ചോപൈ സമ്പത്ത് സത്ര സഹസപ്രണിജ അർദ്ധസഹസ്മം തേൻ കഹജ്ജായ പാദ്രവസതി അഷ്ടമീരവ വാര തീർ സദർഭ ഗ്രഹം സുധാര ഏത്ത സ

അഖണ്ഡാലസ കർമാദ്രസപ്തർമ്മ സർവാപർണ അഡയ അണ്ടണ ബാഡയ ചാത്രി ശാന്ത ദ്വാപ്രസാദ് ഗോബന്ദേ മുഖം ദേവോദാരേ അപാരേ ഹരിയം കരിയം നിർണാമയ കാമേ ഭുജംഗ പ്രയാത് ശാന്ത ചതുർചക്ര കർത്ത ചതുർചക്ര ഹർത്ത ചതുർചക്ര ദാനേ ചതുർചക്ര ജാനേ ചതുർചക്ര വർത്തി ചതുർചക്ര ഭർത്തി ചതുർചക്ര പാലേ ചതുർചക്ര പാകാലേ ചതുർചക്ര പാസേ ചതുർചക്ര വാസേ ചതുർചക്ര മാന്യ ചതുർചക്ര ദാനേ ചാശ്രീ ശാന്തന സത്ര ന മിത്ര ന പരമംഗ് ന പിത്ര ന കർമംഗ് ന കായേ അജന്മംഗ് അജായേ ന ചിത്ര ന മിത്ര പരേഹ പവിത്ര പ്രതിസ അദിസ അദൃസ അകൃസ ഭഗവതി ശാന്ത ദ്വാപ്രസാദ കഥതേ കെ ആ ഛിജ് ദിശ കെ ആ പിജ് ബിസ കെ ആ ഗഞ്ച് കർമ്മ കെ ആ പഞ്ച് പരമ കെ ആ ബിജ് ലോക്കെ കെ ആ ദിത് സോക്കെ കെ അവതൂത് ഭരണേ കെ വിഭൂത് കർണ കെ രാജം പ്രവാഹേ ഗ ധർമ്മം തുജാ കെ ആ ശോക ഭരണേ കെ സർവ അപർണ കെ ജഗതം കൃത്തി ഹെ കെ ശത്രു ക്ഷത്രിയ ഹെ കെ ബ്രഹ്മം സ്വരൂപ കെ അൻപ അനുപ കെ ആദ് അദേവ കെ ആപ അപേവ കെ ചിത്രംഗ ചിത്രംഗ വിഹീന കെ ഏക അധിന

സർവങ് ദലിഹ കെ സർവത്ർ മാനയ കെ സർവത്ർ ദാനയ കെ സർവത്ർ ഗൗണയ കെ സർവത്ർ പൗണയ കെ സർവത്ർ ദിശ കെ സർവത്ർ പേശായ കെ സർവത്ർ രാജയ കെ സർവത്ർ സാജയ കേ സർവത്ർ ദീന കേ സർവത്ർ ലീന കേ സർവത്ർ ജാഹോ കേ സർവത്ർ പാഹോ കേ സർവത്ർ ദേശ കേ സർവത്ർ പേശായ കേ സർവത്ർ കല്ല കേ സർവത്ർ പല്ല കേ സർവത്ർ ഹന്ത കേ സർവത്ർ ഗന്ത കേ സർവത്ർ പേഖി കേ സർവത്ർ പേഖി കേ സർവത്ർ കാജ കേ സർവത്ർ രാജ കേ സർവത്ർ സുഖ കേ സർവത്ർ പൂഖ കേ സർവത്ർ ത്രാണ കേ സർവത്ർ പ്രാണ കേ സർവത്ർ ദേശായ കേ സർവത്ർ പേശായ സർവത്ർ മാന സദൈവം പ്രധാനയ കേ സർവത്ർ ജാപ്യ കേ സർവത്ർ ഥാപ്യ കേ സർവത്ർ പന്ന കേ സർവത്ർ ബന്ന കേ സർവത്ർ ഇന്ദ്ര കേ സർവത്ർ ചന്ദ്ര കേ സർവം കലീമ കേ പരമം ഫഹീമ കേ ആകൽ അലാമ കേ സാഹിബ കലാമ കേ സനൽ വജൂഹ തമാമൽ റസൂമഹ മേസുൽ സലാമ സലീഖുദ് മദാമ ഗനീമൽ ശക്കസ്ത ഗരീബൽ പ്രസ്ത ബിലന്ദുൽ മകാന സമീനുൽ സമാന തമീസുൽ തമാമ റസുൽ നിദാന അരീഫുൽ അജീമ രജായ യകീന നേകുൽ തരംഗ ഹൈ പേദ ഹൈ അപംഗ ഹൈ അസീസുൽ നിവാസ ഗനീമ